0: ഇഷ ആകാശവാണി ശ്രീനഗർ. ശബജത്ത് ക്ഷേത്രം നെറ്റ്സ് അപ്ഡേറ്റ് പേഷ് പ്രോഗ്രാം സുബുഗാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു. സുബുഗാഹിയുക്ക് അജുക് ഷുമാർ ഹെച്ച് തു മേസ്ബാൻ തുഹിന്ദിസ് ഖിദ്മത സന്ദർ ഹാജർ. വലിയ പ്രോഗ്രാമുക്ക് ആഗാസ് കരോ തിലാവത് ഇക്രാമി പാക് തമ്യുക് തർജമ ബോസ്നസ്.
2: ഔദു